0: പ്രഥമാവ് സലക്കിൽ നിവനട്ട് കറുണുവാണ്ണീ പമാവ് നുസലകിൽ മരണയട്ട് കറുണുവാണ്ണീ എഹയിൻ പിങ്വത്ത് നുപമാ ഊവോ നുമെരെ പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വരണ
1: സുതിര കുവാൻ പെതുളിയ.